ചീട്ടിയത്തെ കുഞ്ചരെ സുല്ലാസ പ്രകൃപാദിഷ്കർ ഫുല്ലാസന്തം ദുഃഖായതേ ദുഃഖി സുഖപായ സാധനകേ സുഖി ഏകേകി പീർപശാന്നെ കടകടുക്കി പടപടുക്കി ജാന്നെ ജപത് കര കരാകര താര പ്രജാ തർത്തപദേഹേ അപാര ജപ ആ കര കർ തോ കബൂ തുമ്മേ മിൽദേ തര സബഹൂ ജേത്തെ ബദൻ സൃഷ്ട സബ താരേ ആപ ആപണി ബൂജ ഉചാരേ തും സബ് ഹീതേ രഹത നിരാലം ജാനത് ഭേദ ഭേദ അർ ആലം നിരങ്കാര നിർവികാർ നിർലംബ ആദ അനീൽ അനാദ സംഭവ